മുഖത്ത് ഷേ മുഖത്ത് പൈ ജനഹർത്തിയായി തെൻ തുട്ടി ജമുക്കി ഫാസി ജന്നർ പാവോ ജനഹർനർ പാവോ തയാജി തിൻക പാവ സബ ഗവാസി ജിന സേവയാ ജിന സേവയാ മേരാ ഹര ജീ തേ ഹർ ഹർ രൂപ സമാസി സേ ധന സേ ധന।

ਅਨੰਦ ਨਮੋ ਸਰਬਾਨੇ ਸਮਸਤੀ ਨਿਧਾਨੇ ਨਮੋ ਦੇਵ ਦੇਵੇ ਅਭੇਖੀ ਅਭੇਵੇ ਨਮੋ ਕਾਲ ਖਾਲੇ ਨਮੋ ਸਰਬਾਲੇ ਨਮੋ ਸਰਬ ਗਾਉਣੇ ਨਮੋ ਸਰਭਾਉਣੇ ਅਨੰਗੀ ਅਨਾਥੇ ਸੰਗੀ ਪਰਮਾਥੇ ਨਮੋ ਭਾਨ ਬਾਨੇ ਨਮੋ ਮਾਨ ਬਾਨੇ ਨਮੋ ਚੰਦਰ ਚੰਦਰੇ ਨਮੋ ਭਾਨ ਬਾਨੇ ਨਮੋ ਗੀਤ ਗੀਤੇ ਨਮੋ ਤਾਨ ਤਾਨੇ ਨੂੰ ਨਿਰਤ ਨਿਰਤੇ ਨਮੋ ਨਾਦ ਨਾਦੇ ਨਮੋ ਭਾਨ ਬਾਨੇ ਨਮੋ ਬਾਦ ਬਾਦੇ ਅਨੰਗੀ ਅਨਾਮੇ ਸਮਸਤੀ ਸਰੂਪੇ ਪ੍ਰਭੰਗੀ ਪਰਮਾਥੇ ਸਮਸਤੀ ਵਿਭੂਤੇ ਕਲੰਕੰ ਮਨਾਨੇ ਕਲੰਗੀ ਸਰੂਪੇ ਨਮੋ ਰਾਜ ਰਾਜੇਸ਼ਵਰ ਪਰਮ ਰੂਪੇ ਨਮੋ ਜੋਗ ਜੋਗੇਸ਼ਵਰ ਪਰਮ ਸਿੱਧੇ ਨਮੋ ਰਾਜ ਰਾਜੇਸ਼ਵਰ ਪਰਮ ਬ੍ਰਿਧੇ ਨਮੋ ਸ਼ਸਤ੍ਰ ਪਾਣੇ ਨਮੋ ਅਸ਼ਤ੍ਰ ਮਾਣੇ ਨਮੋ ਪਰਮ ਗਿਆਤਾ ਨਮੋ ਲੋਕ ਮਾਤਾ ਭੇਖੀਏ ਭਰਮੀ ਅਭੋਗੀ ਅਭੁਗਤੇ ਨਮੋ ਜੋਗ ਜੋਗੇਸ਼ਵਰ ਪਰਮ ਜੁਗਤੇ ਨਮੋ ਨਿਤ ਨਾਰਾਇਣੇ ਕਰੂਰ ਕਰਮੇ ਨਮੋ ਪ੍ਰੇਤ ਅਪ੍ਰੇਤ ਦੇਵ ਸੁਧਰਮੇ ਨਮੋ ਰੁਗਰਤਾ ਨਮੋ ਰਾਗ ਰੂਪੇ ਨਮੋ ਸ਼ਾਹ ਸ਼ਾਹੰਗ ਨਮੋ ਭੂ ਭੂਪੇ ਨਮੋ ਦਾਨ ਦਾਨੇ ਨਮੋ ਮਾਨ ਮਾਨੇ ਨਮੋ ਰੋਗ ਰੋਗੇ ਨਮੋ ਸੰਸਨਾਨੇ ਨਮੋ ਮੰਤ੍ਰ ਮੰਤ੍ਰੰ ਨਮੋ ਜੰਤ੍ਰ ਜੰਤ੍ਰੰ ਨਮੋ ਇਸ਼ਟ ਇਸ਼ਟੇ ਨਮੋ ਤੰਤ੍ਰ ਤੰਤ੍ਰੰ ਸਦਾ ਸਚਿਦਾਨੰਦ ਸਰਵੰ ਪਰਨਾਸੀ ਅਨੁਪੇ ਰੂਪੇ ਸਮਸਤ ਨਿਵਾਸੀ ਸਦਾ ਸਿੱਧਾ ਬ੍ਰਿਤ ਕਰਤਾ ਅਦੋ ਵਰਦਰਦ ਅਰਧੰ ਅਗੰਗ ਓ ਘਰਤਾ ਪਰੰ ਪਰੰ ਪਰਮੇਸ਼ਵਰੰ ਪਰੋਸ਼ਪਾਲੰ ਸਦਾ ਸਰਵਦਾ ਸਿੱਧਾਤਾ ਦਯਾਲੰ ਅਸ਼ੇਦੀ ਅਭੇਦੀ ਅਨਾਮੰਗ ਅਗਾਮੰ ਸਮਸਤੋਪਰਾਜੀ ਸਮਸਤਸਤਾਮੰ ਤੇਰਾ ਜੋਰ ਚਾਚਰੀ ਛੰਦ ਜਲੇ ਹੈ ਥਲੇ ਹੈ ਭੀਤ ਹੈ ਭੇ ਹੈ ਪ੍ਰਭੂ ਹੈ ਜੂ ਹੈ ਦੇਸ ਹੈ ਭੇਸ ਹੈ ਭੁਜੰਗ ਬ੍ਰਿਆਦ ਛੰਦ ਅਗਾਧੇ ਅਬਾਧੇ ਅਨੰਦੀ ਸੁਰੂਪੇ ਨਮੋ ਸਰਮਾਨੇ ਸਮਸਤੇ ਨਿਧਾਨੇ ਨਮਾਸਤਵੰਗ ਨਿਰਨਾਥੇ ਨਮਾਸਤਵੰਗ ਪਰਮਾਥੇ ਨਮਾਸਤਵੰਗ ਅਗੰਜੇ ਨਮਾਸਤਵੰਗ ਅਪੰਜੇ ਨਮਾਸਤਵੰਗ ਅਗਾਲੇ ਨਮਾਸਤਵੰਗ ਅਪਾਲੇ ਨਮੋ ਸਰਬਦੇਸੇ ਨਮੋ ਸਰਬੇਸੇ ਨਮੋ ਰਾਜ ਰਾਜੇ ਨਮੋ ਸਾ ਸਾਜੇ ਨਮੋ ਸ਼ਾਹ ਸ਼ਾਹੇ ਨਮੋ ਮਾਹ ਮਾਹੇ ਨਮੋ ਗੀਤ ਗੀਤੇ ਨਮੋ ਬ੍ਰੀਤ ਬ੍ਰੀਤੇ ਨਮੋ ਰੋਖ ਰੋਖੇ ਨਮੋ ਸੁਖ ਸੁਖੇ ਨਮੋ ਸਰਬ ਰੋਗੇ ਨਮੋ ਸਰਬ ਭੋਗੇ ਨਮੋ ਸਰਬ ਜੀਤੰਗ ਨਮੋ ਸਰਬੀਤੰਗ ਨਮੋ ਸਰਬ ਗਿਆਨੰਗ ਨਮੋ ਪਰਮਤਾਨੰਗ ਨਮੋ ਸਰਬ ਮੰਤਰੰਗ ਨਮੋ ਸਰਬ ਜੰਤਰੰਗ ਨਮੋ ਸਰਬ ਦ੍ਰਿਸੰਗ ਨਮੋ ਸਰਬ ਕ੍ਰਿਸੰਗ ਨਮੋ ਸਰਬ ਰੰਗੇ ਦਰਭੰਗੀ ਅਨੰਗੇ ਨਮੋ ਜੀਵ ਜੀਵੰਗ ਨਮੋ ਬੀਜ ਬੀਜੇ ਅਖਿਜੇ ਅਭਿਜੇ ਸਮਸਤੰਗ ਪ੍ਰਸਿਜੇ ਕਿਰਪਾਲੰ ਸਰੂਪੇ ਘੂਰਮੰਗ ਪ੍ਰਣਾਸੀ ਸਦਾ ਸਰਬਦਾ ਰਿੱਧ ਸਿੱਧੰਗ ਨਿਵਾਸੀ ਚਰਪਟ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ ਅਮਰਤ ਕਰਮੇ ਅੰਮ੍ਰਿਤ ਧਰਮੇ ਖਲ ਜੋਗਿਆ ਚਲ ਭੋਗਿਆ ਚਲ ਰਾਜੇ ਅਟਲ ਸਾਜਿਆ ਖਲ ਧਰਮੰਗ ਅਲਹ ਕਰਮੰਗ ਸਰਬਦਾਤਾ ਸਰਬੰਗਿਆਤਾ ਸਰਬੰਗ ਭਾਨੇ ਸਰਬੰਗ ਮਾਨੇ ਸਰਬੰਗ ਪ੍ਰਾਨੰਗ ਸਰਬੰਗ ਤਰਾਨੰਗ ਸਰਬੰ ਭੁਗਤਾ ਸਰਬੰਗ ਜੁਗਤਾ ਸਰਬੰਗ ਦੇਵੰਗ ਸਰਬੰਗ ਭੇਵੰਗ ਸਰਬੰਗ ਕਾਲੇ ਸਰਬੰਗ ਪਾਲੇ ਰੁਵਾਲ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ ਆਦਰੁਬਨਾਦ ਮੁਰਦਾ ਜੋਨ ਪ੍ਰਖਪਾਰ ਸਰਮਾਨ ਧਰਮਾਨ ਦੇਵ ਭੇਵਾਦ ਉਧਾਰ ਸਰਪਾਲਕ ਸਰਬਕਾਲਕ ਸਰਬਗੋਪਨ ਕਾਲ ਜਤਰ ਤਤਰ ਵਿਰਾਜੇਵ ਤੂਤੁਰ ਪ੍ਰਸਾਲ ਨਾਮ ਠਾਮਨਾ ਜਾਤ ਜਗ ਰੂਪ ਰੰਗਨਾ ਰੇਖਾਦ ਪੁਰਖ ਉਦਾਰ ਮੂਰਤ ਅਜੌਨਾਦ ਸੇਖ ਦੇ ਸੌਰ ਨਾ ਪੇਸ਼ ਜਗ ਰੂਪ ਰੇਖਨਾ ਰਾਗ ਜਤਰ ਤਤਰ ਦਿਸਾ ਵਿਸਾ ਹੋਏ ਫੈਲਿਓ ਅਨੁਰਾਗ ਨਾਮ ਕਾਮਹੀਨ ਪੇਖ ਧਾਮੂ ਨਾ ਜਾਏ ਸਰਬਾਨ ਸਰਬਤਰ ਮਾਨ ਸਦੈ ਮਾਨੋ ਤਾਹੇ ਏਕ ਮੂਰਤ ਅਨੇਕ ਦਰਸ਼ਨ ਕੀਨ ਰੂਪ ਅਨੇਕ ਖੇਲ ਖੇਲ ਅਖੇਲ ਖੇਲਨ ਅੰਤ ਕੋ ਫਿਰੇਕ ਦੇ ਭੇਵਨਾ ਜਾਨੇ ਜੇ ਬੇਦੌਰ ਕਤੇਬ ਰੂਪ ਰੰਗ ਨਾ ਜਾਤ ਪਾਸੋ ਜਾਨੀ ਕੇ ਜੇ ਬਤਾਤਮਾਤਨਾ ਜਾਤ ਜਾਗਰ ਜਨਮ ਮਰਨ ਵਿਹੀਨ ਚੱਕਰ ਬਕਰ ਫਿਰੈ ਚਤੁਰ ਜਗ ਮਾਨੀ ਪ੍ਰਤੀਨ ਲੋਕ ਚਾਦੈ ਕੇ ਬਿਖੇ ਜਗ ਜਾਪ ਹੀ ਜੇ ਜਾਪ ਆਦੇਵ ਨਾਦ ਮੂਰਥਾ ਪਿਓ ਸਭੇ ਜੇਥਾ ਪਰਮ ਰੂਪ ਪੁਨੀਤ ਮੂਰਤ ਪੂਰਨ ਪੁਰਖ ਅਪਾਰ ਸਰਬਿਸਵ ਰਚਿਓ ਸਵਯੰ ਭਵ ਗਣ ਭੰਜਨਹਾਰ ਕਾਲਹੀਨ ਕਲਾ ਸੰਯੁਕਤ ਅਕਾਲ ਪੁਰਖ ਦੇਸ ਧਰਮ ਧਾਮ ਸੋ ਭਰਮ ਰਹਿਤਾ ਭੂਤ ਲਖ ਅਭੇਸ ਅੰਗ ਰਾਗਨਾ ਰੰਗ ਜਾ ਕੇ ਜਾਤ ਪਾਤਨ ਨਾਮ ਗਰਭ ਗੰਜਨ ਦੁਸ਼ਟ ਭੰਜਨ ਮੁਗਦਾਏ ਕਾਮ ਆਪ ਰੂਪ ਅਮੀਕ ਅਨੁਸਤ ਏਕ ਪੁਰਖ ਅਭਤੂਤ ਗਰਭ ਗੰਜਨ ਸਰਭੰਜਨ ਆਦਰਭ ਸੂਤ ਅੰਗਹੀਨ ਭੰਗਨਾਤਮ ਏਕ ਪੁਰਖ ਅਪਾਰ ਸਰਬਲਾਇਕ ਸਰਬਕਾਇਕ ਸਰਬ ਕੋ ਪ੍ਰਤਪਾਰ ਸਰਬੰਤਾ ਸਰਬਗੰਤਾ ਸਰਬਗੰਤਾ ਸਰਬੰਤਾ ਸਰਬਤੇ ਅਨਭੇਖ ਸਰਬ ਸ਼ਾਸਤ੍ਰ ਨਾ ਜਾਨ ਜੇ ਰੂਪ ਰੰਗ ਆਰੋ ਰੇਖ ਪਰਮ ਵੇਦ ਪੁਰਾਣ ਜਾ ਕਹਿ ਨੇਤ ਭਾਖਤ ਨੇਤ ਕੋਟ ਸਿਮਰਤ ਪੁਰਾਣ ਸ਼ਾਸਤ੍ਰ ਨਾ ਆਵਹਿ ਵਹੁ ਚਿੱਤ ਮਦਭਾਰ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ ਗੁਣ ਗਨ ਉਦਾਰ ਮਹਿਮਾ ਅਪਾਰ ਆਸਨ ਅਪਮਾ ਆਨੰਗ ਅਨਭਵ ਪ੍ਰਕਾਸ਼ ਨਿਸਤਨ ਆਨਾਸ ਆਜਾਨ ਬਾਹੋ ਸ਼ਾਹਾਨ ਸ਼ਾਹ ਰਾਜਾਨ ਰਾਜ ਭਾਨਾਨ ਭਾਨ ਦੇਵਾਨ ਦੇਵ ਮਾ ਮਹਾਨ ਇੰਦਰਾਨ ਇੰਦਰ ਬਾਲਾਨ ਬਾਰੰਕਾਰ ਅੰਕਾਲਾਨ ਕਾਲ ਅਨਭੂਦੰਗ ਆਭਾ ਅਭੰਗ ਗਦਮਿਤ ਅਪਾਰ ਗੁਣਗਨ ਉਦਾਰ ਮੁਨਗਨ ਪ੍ਰਣਾਮ ਨਿਰਭੈ ਨਿਕਾਮ ਅਦੁਤ ਪ੍ਰਚੰਡ ਮਿਤ ਗਦ ਅਖੰਡ ਆਲਸਯ ਕਰਮਾ ਦ੍ਰਸਯ ਧਰਮ ਸਰਬਾ ਪ੍ਰਨਾਢ ਅਨਡੰਡ ਬਾਢ ਚਾਚਰੀ ਛੰਦ ਤਵਾ ਪ੍ਰਸਾਦ ਗੋਬਿੰਦੇ ਮੁਕੰਦੇ ਉਦਾਰੇ ਅਪਾਰੇ ਹਰਿਅੰਕਰ ਨਿਰਨਾਮੇ ਕਾਮੇ ਭੁਜੰਗ ਪ੍ਰਿਆਦ ਛੰਦ ਚਤੁਰ ਚਕਰ ਕਰਤਾ ਚਤੁਰ ਚਕਰ ਹਰਤਾ ਚਤੁਰ ਚਕਰ ਦਾਨੇ ਚਤੁਰ ਚਕਰ ਜਾਨੇ ਚਤੁਰ ਚਕਰ ਵਰਤੀ ਚਤੁਰ ਚਕਰ ਭਰਤੀ ਚਤੁਰ ਚਕਰ ਪਾਲੇ ਚਤੁਰ ਚਕਰ ਕਾਲੇ ਚਤੁਰ ਚਕਰ ਪਾਸੇ ਚਤੁਰ ਚਕਰ ਵਾਸੇ ਚਤੁਰ ਚਕਰ ਮਾਨਿਆ ਚਤੁਰ ਚਕਰ ਦਾਨਿਆ
ചാചരി ശാന്തന സത്രന മിത്രന പരമന ന പരമങ് ന പിത്തരന കർമ്മങ് ന കായ അജന്മങ് അജായ ന ചിത്ര ന മിത്ര പരേഹ പവിത്ര പ്രതിശ അതിശ അദർശ അകൃശ ഭഗവതി ശാന്ത ത്വ പ്രസാദ കഥത്തെ കെ ആ ഷിജ് ദേശായ കെ ആ പിജ് ബേസായ കെ ആ ഗന്ധ കർമ്മ കെ ആ പഞ്ച പരമ കെ ആ പിജ് ലോകയ കെ ആ ദിത് ശോകയ കെ അബ്ദൂത് ഭരണ കെ വിഭൂത് കർണ കെ രാജൻ പ്രഭാഹ കെ ധർമ്മ തുജാ കെ ആ ശോക ഭരണ കെ സർവ അഭരണ കെ ജഗതം കൃതി ഹെ കെ ശത്രു ക്ഷത്രി ഹെ കെ ബ്രഹ്മ സ്വരൂപ കെ അനുഭവ അനുപ കെ ആദ അദേവ കെ ആപ അപേവ ഹെ കെ ചിത്രംഗ ബിഹിന കെ ഏക അധിന കെ രോജി രജാ കെ രഹി മേരെ ആകെ കെ പാവ കെ ബേയാവ കെ ഗൈബുൽ ഗൈബ ഹെ കെ അഫുൽ ഗുനാഹ കെ ഷാഹാന ഷാഹ കെ കാരണ കുരിന്ദ കെ രോജി ദഹന്ദ ഹെ കെ രാജ കരഹിമ കെ കർമ്മ കരീമ കെ സർവം കലിഹ കെ സർവം ദലി ഹെ കെ സർവത്ര മാന കെ സർവത്ര ദാന കെ സർവത്ര ഗൗണ കെ സർവത്ര പൗണ കെ സർവത്ര ദേശായ കെ സർവത്ര ബേസായ കെ സർവത്ര രാജായ കെ സർവത്ര സാജായ കെ സർവത്ര ദീന കെ സർവത്ര ലീന കെ സർവത്ര ജാ ഹോ കെ സർവത്ര പാ ഹോ കെ സർവത്ര ദേശായ കെ സർവത്ര ബേസായ കെ സർവത്ര കാലായ കെ സർവത്ര പാലായ കെ സർവത്ര ഹന്ത കെ സർവത്ര ഗന്ത കെ സർവത്ര പേഖി കെ സർവത്ര പേഖി കെ സർവത്ര കാജായ കെ സർവത്ര രാജായ കെ സർവത്ര സൂഖായ കെ സർവത്ര പൂഖായ കെ സർവത്ര ത്രാണ കെ സർവത്ര പ്രാണ കെ സർവത്ര ദേശായ കെ സർവത്ര ബേസായ കെ സർവത്ര മാന സദാവം പ്രധാന കെ സർവത്ര ജാപ്യ കെ സർവത്ര സാപ്യ കെ സർവത്ര പാന കെ സർവത്ര മാന കെ സർവത്ര ഇന്ദ്രായ കെ സർവത്ര ചന്ദ്രായ കെ സർവം കലീമ കെ പ്രമംഗ ഭീമ കെ ആകൽ അലാമ കെ സാഹിബ് കലാമ കെ സുരൽ വജൂഹ തമാമ റുജൂഹ മേസുൽ സലാമ സലീഖുൽ മദാമ ഗനീമൽ ശഗസ്ത ഗരീബുൽ പറസ്ത മിലന്ദുൽ മകാന സമീനുൽ സമാന തമീയുൽ തുമാമ റുജുൽ നിദാന ഹരീഫുൽ അജീമ റിജായ യകീന അനേകുൽ തരംഗ ഭേദ ഭംഗ അസീസുൽ നിവാസ ഗനീമൽ ഖരാജ നൃക് സുർവ തർമുക്ത ബിഭൂത പ്രമുക്ത പ്രഭാ ഹെ സുജുക്ത സുധാ ഹെ സദൈവം സ്വരൂപ ഭേദി അനുപ സമസ്തോപരാജ സദാ സർവസാജ സമസ്തുൽ സലാമ സദൈവല കാമ ദ്രവാ സ്വരൂപ അഗാധ ഹെ അനുപ ഉവങ്കാദ് രുപേനാ സ്വരൂപേ രംഗീലാമ ത്രിഭംഗി ദൃഗാമ ത്രിഭർഗം ത്രിപാദേ അഗഞ്ജേ അഗാധേ സുഭം സർഭാഗ സുസർവ അനുരാഗേ ത്രിഭുഗ സ്വരൂപ അശുജ അശൂത ഗേ നർക്കം പ്രണാസ പ്രതുൽ പ്രവാസ നൃക്ത പ്രവാഹ സദൈവം സദാ ഹെ വിഭുഗ സ്വരൂപ പ്രജോഗിത അനൂപ നൃക് സദാ വിഭുഗത പ്രഭാഹ അനുഗ സ്വരൂപ പ്രജോഗിത അനൂപ ചാചുരി ശാന്ത അപംഗ ഹെ അനംഗ ഹെ അപേഖ ലേഖ പരമ ഹെ അകർമ്മ ഹെ അനാദ ഹെ ജുഗാദ ഹെ അജായ ഹെ അഭയ ഹെ അഭൂത ഹെ അതൂത ഹെ അനാസ ഹെ ഉദാസ ഹെ അതന്ത ഹെ അബന്ധ ഹെ അഭക്ത ഹെ വിരക്ത ഹെ നാസ ഹെ പ്രകാശ ഹെ നചന്ത ഹെ സുനന്ത അലിഖ അധിഖ അലേഖ അപേഖ അടാ ഹെ അഗാ ഹെ അസംഭ ഹെ അഗമ ഹെ അനീല ഹെ അനാദ ഹെ അനത് ഹെ സുനത് ഹെ അജാത ഹെ അജാദ ഹെ ചർപട ഛന്ദ ത്വ പ്രസാദ സർവം ഹന്ത സർവം ഗന്ത സർവം ഖ്യാത സർവം ജ്ഞാത സർവം ഹർത്ത സർവം കർത്ത സർവം പ്രാണം സർവം തരാണം സർവം കർമ്മം സർവം ധർമ്മം സർവം ജുക്ത സർവം മുക്ത സാവല ശാന്ത ത്വ പ്രസാദ നമോ നർക്ക നാസേ സദൈവം പ്രകാശേ അനംഗം സ്വരൂപേ അപംഗം വിഭൂതേ പ്രമാതം പ്രമാതേ സദാ സർവസാതേ അഗാധ സ്വരൂപേ നിർബാധ വിഭൂതേ അനംഗീ അനാമേ ത്രിഭംഗി ത്രിഗാമേ നൃഭംഗി സ്വരൂപേ സർവംഗി അനുപേ ന പോത്രേന പുത്രേന സത്രന മിത്രന താത്തന മാതന ജാതന പാതന സാക്കം സരിക മിത്തോ മീക സദൈവം പ്രവാഹ അജാ ഹെ അജാ ഹെ ഭഗവതി ശാന്ത ത്വ പ്രസാദ കെ ജാഹിർ ഹസൂര കെ ഹാജർ ഹജൂര ഹെ അമേസുൽ സലാമ സമസുൽ കലാമ കെ സാഹിബ് ദിമാഗ കെ ചിരാഗ ഹെ കെ കാമൽ കരീമ കെ രാജകർ ഹിമ കെ രോജിത ഹന്ദ കെ രാജകർ ഹിന്ദ ഹെ കരീമൽ കുമാല കെ ഉസ്ലം ജമാല കരീമൽ ഖരാജ കരീമൽ നിവാജ ഹരി ഫുൽഫിഖാന രാസുൽ ഫിഖാല കലങ്കം പ്രണാസ സമസ്തുൽ നിവാസ അഗഞ്ജുൽ ഗരീമ ജായകര ഹിമ സമസ്തുൽ സുബാഹ കെ സാഹിബ് കരാഹ കെ നർക്കം പ്രണാസ ബഹസുൽ നിവാസ കെ സർബുൽ ഗവന മേസുൽ റവാന തമാമുൽ തമീജ സമസ്തുൽ അസീജ പരംപുരം ഈസ സമസ്തുൽ അദീസ ദേശുൽ ലേഖ മേസുൽ അപേഖ സമീനുൽ ജമാഹ അമീക്കുൽ ഇമാഹ കരീമുൽ കുമാല കെ ജുറത് ജമാല കെ ചലങ് പ്രകാശ കെ മിത്തോ സുബാസ കെ അജബ് സ്വരൂപ കെ മിത്തോ അഭിഭൂത കെ മിത്തോ പ്രസാഹ കെ ആത്മ പ്രഭാഹ കെ ചലങ് അനംഗ കെ മിത്തോ അപംഗ മധുഭാര ശാന്ത ത്വ പ്രസാദ് മുൻമൻ പ്രണാമ ഗുൻഗൻ മുദാമ അർബർ അഗഞ്ച് ഹർണർ പ്രപഞ്ച് അൻഗൻ പ്രണാമ മുൻമൻ സുനാം ഹർണർ ഖണ്ഡ വർണർ അമണ്ഡ് അനുപവനാസ മുൻമൻ പ്രകാശ ഗുൻഗൻ പ്രണാമ ജൽഥൽ മുദാമ അംശജ അംഗ ആസന അപംഗ ഉപമ അപാര ഗത്മിത് ഉദാർ ജൽഥൽ അമണ്ഡ ദിശു അപണ്ഡ ജൽഥൽ മഹന്ത് ദിശു സുബിയാന്ത അനുപവനാത് തർത്തുവാസ ആജാന ബാഹു ഏക സ്വദാഹ ഓംകാർ ആദ് കഥനീയ നാദ് ഖൽഖണ്ഡ ഖ്യാൽ ഗുർബര അകാല കർ കർ പ്രണാം ചിത് ചരണാം അനുശജ്ഗാത് അജിനാബാദ് അനുചാഞ്ജാത് അനുരാജാത് അൺടുട്ട് പണ്ഡാരൻ ഠട്ട് അപാർ ആ ഡീഠ് തർമത് ടീഠ് കർമ്മ അൻബരൻ അനന്ദാത മഹന്ധർ ബോൽ മനാ ശാന്ത ത്വ പ്രസാദ്
करुणालय है, अरकालय है, कलखंडन है, महमंडन है, जगतेश्वर है, परमेश्वर है, कल कारण है, सर्व उबारण है, तृत के तरण है, जाके कर्ण है, मन मान्य है, जग जान्य है, सर्वंग पर है, सर्वंग कर है, सर्वपाश है, सर्वनाश है, करुणाकर है, विश्वंबर है, सर्वेश्वर है, जगतेश्वर है, ब्रह्मंडस है, खलखंडस है, परते पर है, करुणाकर है, आ जप जप आथपा थप आकृता कृत अमृता मृत अमृता मृत करुणा कृत है, आकृता कृत तरणी तृत मतेश्वर है, परमेश्वर आकृता कृत अमृता मृत है, अजबा कृत अमृता आमृत है, नर नायक है, खल गायक है, विश्वंबर है, करुणालय है, नृपनायक है, सर्पायक है, पापंजन है, अर्गंजन है, रपतापन है, जप जापन है, अकलं कृत है, सर्वा कृत है, कर्ता कर है, हरता हर है, परमात्म है, सर्वात्म है, आत्म बास है, जासके जास है, भुजांग प्रयाद छंद। नमो सूर्य सूर्य, नमो चंद्र चंद्रे, नमो राज राजे, नमो इंद्र इंद्रे, नमो अंधकारे, नमो तेज तेज, नमो बृंद बृंदे, नमो बीज बीजे, नमो रासंग तामसंग शांत रूपे, नमो परम तत्ंग तत्ंग स्वरूपे, नमो जोग जोगे, नमो ज्ञान ज्ञाने, नमो मंत्र मंत्रे, नमो ध्यान ध्याने, नमो युद्ध युद्धे, नमो ज्ञान ज्ञान, नमो भोज भोजे, नमो पान पाने, नमो कले कर्ता, नमो शांत रूपे, नमो इंद्र इंद्रया नादंग विभूते, कलंकार रूपे अलंकार अलंके, नमो आसासे, नमो बांक बंके, अभंगी स्वरूपे अनंगी नामे, त्रभंगी त्रिकाले अनंगी अकामे, एक अश्री शांद अजय अलय अपय अभय अपू अजू अनास अकाश अगंज अभंज अलख अपख अकाल दयाल अलेख अपेख अनाम काम अगह अट अनाथे परमाते अजोनी अमोनि नागे न रुंगे नागे न रंगे न रूपे न रेखे अकर्मंग अपरंग अपरमंग अगंज अलेखे भुजंग प्रयात छंद। नमस्तुल प्रणामे समस्तुल प्रणासे अगंजुल अनामे समस्तुल निवासे निर्गामंग विभूते समस्तुल स्वरूपे कुकर्मंग प्रणासी सुतर्मंग विभूते सदा सचदानंद सतरंग प्रणासी करीमल करिंदा समस्तुल निवासी अजाय विभूते गजाय गनीमे हरियंग करियंग करीमल रीमे चतुर चक्र वर्ती चतुर चक्र पुगते स्वयं भव स्वंग सर्वदा सर्वजुगते दुगालंग प्रणासी दयालंग स्वरूपे सदा अंग संगे अभंगंग विभूते चतुर चक्रवर्ती चतुर चक्र पुगते स्वयं भव स्वंग सर्वदा सर्वजुगते दुगालंग प्रणासी दयालंग स्वरूपे सदा अंग संगे अभंगंग विभूते। सतनाम श्री वाहिगुरु साहेब जी। एक ओंकार सतगुरु प्रसाद पातशाही दसवीं तवा प्रसाद सवैये सरावक शुद्ध समूह सिद्धांत के देख प्रयोग कर जोग जति के शुद्ध सूर सुरार्दन शुद्ध सुधाधिक संत समूह अनेक मति के सारे ही देश को देख रहे हो मत कहु ना देखित प्राण पति के श्री भगवान की भुगा पाए कृपा हूं ते एक रती बिन एक रत्ती के माते मतंग जरे जर संग अनुपतंग सुरंग सुवारे कूट तुरंग कुरंग से कूदत पावन को गौन को जात निवारे भारी पुजान के भूप लेबद न्याव शीस ना जात बिचारे एते भय तो कहा पय भूपत अंत को नांगे ही पाए बधारे जीत फराय सब देश दिशान को बाजत ढोल मृदंग नगारे गुंजत गूढ़ जान के सुंदर हिंस ही है राज हजारे भूत भविख भवान के भूपत गौन कर नहीं जात बिचारे श्री पद श्री भगवान भजे बिनंद को अंत के धाम सिधारे तीर्थ नान दया दमदान सुसंजम नेम अनेक विशिखा है वेद पुराण कदेव करान जमीन जमान समान के पेखा है पवन हार जति जतार सब सुपचार हजार क देखा है श्री भगवान भजे बिन भूपत एक रती बिन एक ना लिखा है शुद्ध सिपाह दुरंत बहा सुशास नहा दुर्जान दलांगे भारी गुमान भरे मन में कर पर्वत पंख लेना हलांगे तोर अरीर मरोर मवासन माते मतंगन मान बलांगे श्री व श्री भगवान के रिपा बिन त्याग जहान निदान चलांगे वीर पार बटे बरियार बचारे सार की धार बशैया तोर देश मिलिंद मवासन माते गजान के मान मलिया गाड़े गड़ान को तोड़न हार सो बातिन ही चक चार लवैया साहिब श्री सबको सरनायक जाचक अनेक सो एक दवैया दानव देव नंद साजर भूत भविख भवान जपाएंगे जी बिचदे जल मैं थल मैं पल ही पल मैं सब थाप थपाएंगे पुन प्रतापन बाढ़ जैतन पापन के बह पुंज खपाएंगे साध सम प्रसन्न फ्रैजक सतल सब अवलोच अवलोक चपाएंगे मानव इंद्र गजेंद्र नरात्म जौंतर लोक को राज कराएंगे कोट स्नान जातक दान अनेक स्वंबर साज भरएंगे ब्राह्मेश्वर बिशन सचीपत अंत फसेजम फास भरएंगे जे नर श्री श्रीपत के प्रस है पग ते डर फेरना देह तरएंगे कहा पयो जो दो लोचन मूंद के बैठ रहे भक्त ध्यान लगायो नात फरियोले सास समंदरन लोग गयो पर लोग गवायो बास की अभिख्यान सो बैठ के ऐसे ही ऐसे सो बैस बितायो साज कहाऊ सुन लेहो सबै जिन प्रेम कियो तिन ही पर पायो
കാഹുല പാഹന പൂജിതരവസിർ കാഹുല ലിംഗലിലടകായോ കാഹു ലഘു ഹർബാചി ദിശാമഹ കാഹു പുഷാകോ ശീസ നിവായോ കോ ഭൂതാൻ കോ പൂജിത ഹ പാസ കോ മൃതാൻ കാവ് പൂജന്തായോ ഊർ കിരിയ ഉർജോ സഭി ജാഗ ശ്രീ ഭഗവാൻ കോ ഭേദന പായോ കോ ഭൂതാൻ കോ പൂജിത ഹ പാസ കോ മൃതാൻ കോ പൂജന്തായോ കൂർ കിരിയ ഉർജയോ സഭി ജാഗ ശ്രീ ഭഗവാൻ കോ ഭേദന പായോ ਸਤਨਾਮ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਸਾਹਿਬ ਜੀ ਇੱਕ ਓਅੰਕਾਰ ਸ੍ਰੀ ਵਾਹਿਗੁਰੂ ਜੀ ਕੀ ਫਤਿਹ ਪਾਤਸ਼ਾਹੀ ਦਸਵੀਂ ਕਵਿਓ ਬਾਜ ਬੇਨਤੀ ਚੌਪਾਈ ਅਮਰੀ ਕਰੋ ਹਾਦਰ ਛਾ ਪੂਰਨ ਹੋਏ ਚਿਤ ਕੀ ਸ਼ਾ

സഗ്രീസഷ്ടധികായ അചംബവ്യാജുഗാ സ്വരൂപസ്വയംഭവ അപരശ്വാമേരീതും കരോസി കുബാര അശകസംഗരോ ദുഷ്ടജതേവട്ടുപാത സകലമലേഷ കരോരണകാത്ത ജയസ്തു ജയതാപരണീ പരേ തിനകേ ദുഷ്ടദുഖിതരേ പുരുഖജാമേ തിഹാരേ തിനകേതം സങ്കട സപടാരേ ജോ കൽ കൊക്കാർത്തേ താക്കേ കാൽ നികട്ട രക്ഷാവേ തായ സബ കാല ദുഷ്ടരേഷ്ടരേ തത് കാല കൃപാ ദൃഷ്ടം ജാഹേ ഹർഹ താക്കേ താപ തനകമ ഹർഹ ഹൃദ സിദ്ധ കാർമോ സബ ഹോയി ദുഷ്ട ശവായ സഖേന കോയി ഏക

ആലമലഖായി ശിർഷായി പായി മൂർഖന്ദേ പത് ഗവായി ബിന നാവേക് സ്ഥായി ന പായി രഹ ബിബാണി മടി മസാണി അന്ദന ജാണേ ഫിർ പിഷ്താണി സദ്ഗുരു പേട്ടേ സോസ് കുപായ ഹർ കാ നാം മനവ സായി നദർ കരീ.